ജുള്ള എല്ലാ ഗോളുകളും ഡിമാൻഡ് അതിനാ ഇപ്പോ സാരി ട്രൈ ചേസ്താം തപ്പക്കുണ്ട ഇടുത്താടത്തേസ്താ സോറി നിൻ ഗുഡ് ബോയ് ലോ ഉണ്ടെന്ന് അന്തുക്കേ അന്തരു മുന്ന കാൽച്ചുനാ.